0: ക്രിസ്തുവിന്റെ പിതാവേ, എല്ലാം എല്ലാം ചിതറിണ്ടു പോകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിനാല് ദേവനെ പുറപ്പെടുങ്ങളപ്പ. മതക്കട്ടുകൾ, പാരമ്പര്യ കട്ടുകളെല്ലാം ദേവനെ ഇന്ന് മക്കളെ വിട്ട്, ഇന്ന് പിള്ളേരെ വിട്ട് വെളിയേറുവതായ യേശു ക്രിസ്തുവിന്റെ നാമത്തിനാല് ദേവനെ കൃപ ചെയ്യുങ്കപ്പ. ഉമ്മുടെ ആവിയ ഊറ്റുങ്കപ്പ എന്റെ വാലിബ പിള്ളേൽ മീത്. എങ്ങടെ ബലത്തിനാലല്ല, പരാക്രമത്തിനാലല്ലപ്പ, ഉമ്മുടെ ആവിയിനാലേ ആഹ്വസിക്കുന്ന ദേവനെ ആവിയാനവരെ വിടുതല ചെയ്യുങ്കപ്പ. ഒരു വാലിബ പിള്ളേരെയും വിടുതല ചെയ്യുങ്കപ്പ. പിതാവ് ഉമ്മുടെ വേദ അറിവില്ലാമൽ സംഘാരമാറ എന്റെ പിള്ളേരെ വീട്ടിൽ രക്ഷിക്കുങ്കളപ്പ. ഉമ്മുടെ വേദ വാർത്ത എന്റെ പിള്ളേർക്ക് അനുപ്പി, ഇവളെ വീട്ടിൽ രക്ഷിക്കുക ദേവനെ. ഓ നന്ദി അപ്പ, നന്ദി രാജാവേ, നന്ദി എന്ത് ദേവനേ. സ്വസ്ഥ ദേവനെ മുതക്കരത്തിലെ എന്റെ വേണ്ടുകോളെ വെക്കുന്നപ്പ, പുറപ്പെടുങ്കളപ്പ എന്ത് ദേവനെ. ഓ നന്ദി പരിശുദ്ധ ആവിയാനവരെ, നന്ദി അപ്പ, നന്ദി അപ്പ. വിടുതല കൊടുക്കുന്ന ആവിയാനവരെ, നന്ദി അപ്പ. നിങ്ങ സമീപത്തേക്ക് മാത്രമല്ല ദൂരത്തേക്ക് എന്തവനായിരിക്കീങ്ക, ഉമ്മുടെ വാർത്ത അന്നിപ്പി ദേവനെ എന്റെ പിള്ളേരെ വീട്ടിൽ രക്ഷിപ്പതുക്കായി. നന്ദി യേശു രാജാ. കേളുങ്ങൾ കൊടുക്കപ്പെടുമെന്ന് ദേവനെ നന്ദി അപ്പ, നന്ദി പരിശുദ്ധ ആവിയാനവരെ, നന്ദി അപ്പ. എന്റെ വേണ്ടുകോൾ വിണ്ണപ്പങ്ങൾ ജപങ്ങളും അത് പാദത്തിലേ വയ്ക്കലേ ദേവനെ. ഊഴിയത്തിനടുത്തുള്ള ബ്രദറെ ആശീർവദിയുങ്കപ്പ, കുടുംബത്തെ ആശീർവദിയുങ്ക, ഊഴിയത്തെ ആശീർവദിയുങ്കപ്പ ദേവനെ. ഊഴിയത്തിന് എല്ലുകളെ പെരുതാക്കുങ്ക, അത്ഭുതങ്ങളെ ചെയ്യുങ്ക, അതിശയങ്ങളെ ചെയ്യുങ്കപ്പ. അവിടെ തേവികളെ സന്ധിയുങ്ക പരിശുദ്ധ ആവിയാനവരെ. അതേപോലെ ജനസിസ് പുറപ്പെടുങ്കപ്പ, കണവനെ പുറപ്പെടും, പിള്ളികളെ പുറപ്പെടും ദേവനെ. പരിശുദ്ധരത്താൽ മുടി പാതുകാത്തു കൊള്ളുങ്ക, ചെയ്യൂളിയങ്ങളെ ആശീർവദിയും കപ്പ, വെളിപ്പാടുകളെ കൊടുങ്ക, വരപ്പോറ കാര്യങ്ങളെ അറിവിയും കാവിയാനവരെ. ഇതിലെ ഇണന്തിരുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഒവ്വൊരു കുടുംബങ്ങളെ നമ്മുടെ പരിശുദ്ധരത്തുകളെ മൂടിക്കൊള്ളുങ്കളപ്പ. എല്ലാ തീങ്കും, എല്ലാ സ്വാദികൾക്കും, എല്ലാ നോയ് വ്യാധികൾക്കും വിലക്കി പാതുകാത്തു കൊള്ളുങ്കളപ്പ എന്റെ കുടുംബങ്ങളെ. ആവിക്കുരി ആശീർവാദങ്ങൾ, ഭൂമിക്കുരി ആശീർവാദങ്ങളിനാൽ ഒവ്വൊരു കുടുംബങ്ങളെയും ആശീർവദിയും കപ്പ. പിതാവ് ദുഃഖങ്ങളെ സന്തോഷമായി മാറ്റം കാവിയാനവരെ. നന്ദി പരിശുദ്ധ ആവിയാനവരെ, നന്ദി അപ്പ. ദേവനെ എന്റെ വേണ്ടുകോൾ വിണ്ണപ്പങ്ങൾ ജപങ്ങൾ സ്തോത്രങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിലെ ജപം കേട്ടിരിക്കുന്ന പരിശുദ്ധ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.
1: അങ്കൾ സ്തോത്രം, നന്ദി ബ്രദർ. കത്തറുങ്ങളോട് കൂടെ ഇരുന്ന് എല്ലാവറ്റിലും വഴി നടത്തി ആശീർവദിപ്പാറാക. ആമേൻ,
0: ആമേൻ, ആമേൻ. ഉങ്ങളെയും ആശീർവദിപ്പാറാക.
1: നാങ്ങൾ കലാശീലൻ അവർകളെ വരവേറ്റുകൊണ്ട് പുള്ളികൾക്കുള്ളേ ദേവനെ അറിയുന്ന അറിവും, ദേവനെ അറിയുന്ന പുള്ളികൾക്കുള്ളേ നല്ല ഭക്തി വിരുദ്ധിയും നല്ല തീരുമാനങ്ങളും എടുക്കക്കൂടിയ ഒരു നല്ല തനിപ്പെട്ട വളർച്ചയ്ക്ക് ഏതുവാക അവർ വളരക്കൂടിയതായി കത്തർ ഉദവി ചെയ്യ വേണമെന്ന് ചൊല്ലി, അവരുടെ ആത്മാ മീക്കപ്പെട വേണമെന്ന് ചൊല്ലി നിങ്ങൾ ജപത്തിലെ വഴി നടത്തുന്നു.
2: ആ മാണ്ടവരെ സ്തോത്രം. പെട്ടുണ്ടാകിയ നാങ്ങൾ പിള്ളികളെ ആണ്ടവരെ ആയിരം തലമുറയ്ക്ക് ആശീർവദിക്കപ്പുറ യേശപ്പാവിൻ പാദത്തിലെ വൈത്ത് ഇന്ന് വിണ്ണപ്പങ്ങളെ ഏറെടുക്കിറോം അപ്പ. ദേവനെ, നീർ തന്ത കൽപ്പത്തിൻ കനികൾ, നീർ തന്ത സന്തതികളപ്പ. ഉൻ സന്തതിയെ, ഉൻ സന്താനത്തെ നാം ആശീർവദിപ്പേന് എന്ന് சொன்ன ദേവനെ அப்பா, இந்த வாக்கு தத்தங்கள் எவ்வளவு அருமையானதும் ஆம் என்றும் ஆமையே என்றும் இருக்கிறபடியினால் உமக்கு நாங்கள் நன்றி கூறுகிறோம் அப்பா. உம்முடைய வாக்கு தத்தங்களும் வார்த்தைகளும் ஆண்டவரே எப்பொழுதும் ஆண்டவரே எங்களுக்கு முன்பாக நின்று அதை நாங்கள் சுடர்களைப் போல பிடித்து கொண்டு ஆண்டவரே அந்த வார்த்தைகளுக்கு ஊடாக பிள்ளைகளை ஆசீர்வதித்து பாதுகாத்து பிசாசின் பிடியிலிருந்து மாமிசத்தின் பிடியிலிருந்து ஆண்டவரே விடுவித்துக் கொள்ள பரிசுத்தாவியானவரே எங்களுக்கு பிள்ளைகளுக்கும் உதவி செய்யும்படியாக ஜெபிக்கிறோம் ஆண்டவரே. தகப்பனே, இந்த நாட்களிலே கர்த்தாவே ரட்சிக்கப்பட்ட பிள்ளைகளுக்காக வருகிறோம் ஆண்டவரே. இயேசப்பா, ரட்சிப்பின் ஆண்டவரே குடும்பத்தில் இருந்து ஆண்டவரே நீர் கொடுத்த கற்பத்தின் கனியும் சந்ததியுமாய் வளர்ந்து வருகிற ஆயிரம் தலைமுறைக்கு ஆசீர்வதிக்கப்பட்ட இந்த கர்த்தாவே இயேசப்பா, புற ஜாதியாராகிய ஆண்டவரே ரட்சிக்கப்பட்ட குடும்பங்களையும் பிள்ளைகளையும் என் இயேசுதாமே கூட இருந்து வழி நடத்துவாராக. இந்த பிள்ளைகளுக்கு முன்பாக இருக்கிறதான சகல இடரல்களையும் ஆண்டவரே கர்த்தாவே உலகத்தை இழுத்து கொள்ளுகிற ஆண்டவரே சகல காரியங்களையும் அப்பா உம்முடைய பாதத்திலே வைக்கிறேன் அப்பா. ஆண்டவரே ஆலயங்களுக்கு சென்று இடரலாயிருக்கிற பிள்ளைகளையும் காண்கிறீங்கள் அப்பா, ஆனாலும் பொறுமையோடு செல்லுகிற பிள்ளைகள் எவ்வளவோ

യേശുനീർ മാത്രമേ. തമ്മെ നമ്പി വരുപവർ എന്ത മതത്ത് മനിതരായും ഏറ്റുകൊള്ളും പാസ ദൈവമേ, ഏറ്റുകൊള്ളും പാസ ദൈവമേ. യേശുനീർ മാത്രമേ, യേശുനീർ മാത്രമേ. ആരാധനയ്ക്ക് തകുതിയാണ് ദൈവം, യേശുനീർ മാത്രമേ, യേശുനീർ മാത്രമേ. ഉലഹിക്കും പൊതുവാണ് ദൈവം, യേശുനീർ മാത്രമേ, യേശുനീർ മാത്രമേ. പാവത്തെ ചൂണ്ടിക്കാട്ടി കണ്ടു തുണർത്തും ദൈവം, യേശുനീർ മാത്രമേ, യേശുനീർ മാത്രമേ. പാവത്തെ ചൂണ്ടിക്കാട്ടി കണ്ടിത്തുണർത്തും ദൈവം, യേശുനീർ മാത്രമേ, യേശുനീർ മാത്രമേ. പാവത്തെ മന്നിക്കും പരിശുദ്ധ ദൈവം, യേശുനീർ മാത്രമേ, യേശുനീർ മാത്രമേ. പാവത്തെ മന്നിക്കും പരിശുദ്ധ ദൈവം, യേശുനീർ മാത്രമേ, യേശുനീർ മാത്രമേ. പാവത്തിലിരുന്ന് വിടുതലൈ തരുകിണ്ട ദൈവം, യേശുനീർ മാത്രമേ, യേശുനീർ മാത്രമേ. പാവത്തിലിരുന്ന് വിടുതലൈ തരുകിണ്ട ദൈവം, യേശുനീർ മാത്രമേ, യേശുനീർ മാത്രമേ. ആരാധനയ്ക്ക് തകുതിയാണ് ദൈവം, യേശുനീർ മാത്രമേ, യേശുനീർ മാത്രമേ. சொன்ன சொல் தவறாத நம்பிக்கைக்கு உரியவர் இயேசு நீர் மாத்திரமே.